താവിരെ സലായ് ശക്തം ലാങ് ബക്കുക്കി റേഡിയോ ലീല ഐക്കോക്ക് ഇപ്പോ ഹൈരിബ ലീല സിഗി അറിവ് സരു അതും തോറം താവിരിബ സി ആകാശവാണി ഇംഫാൽഗി കംഗ്ല ചാനൽഗി നിമിത്തോറം പരങ്ങി ഹൗജി പുംഫം സന്തോക്സരി നഹാരുൾഗി കൊഞ്ചൽ